ദൈവീക രാഗം. നികഴ്ചയിൻ തുവക്കമാക മണികൃഷ്ണസ്വാമി പാടിയ നാരായണ കവചം.